അമ്മായി അഭിരാമിയേ, നിങ്ങൾ അമ്മായി അഭിരാമിയേ. ഉൻകോവിൽ നാടി വന്നോം, ഉന്നാമൻ പാടി വന്നോം.